പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ എങ്കിൻ്റാർ തേർത്തട്ടിയിലെ അമർന്ന കണ്ണൻ. തേർത്തട്ടിയിലെ അമർന്ന് ഭാരതപ്പോരിൽ വെറ്റി കൊണ്ട കണ്ണൻ അമ്പുപ്പടുക്കേല വന്ന് ഭീഷ്മാചാര്യർ പടുത്തിട്ടുകാർ അവനെ പരമ്പൊരുളായ ഉലകക്ക് ഉണർത്തി ശ്രീ വിഷ്ണു സഹസ്രനാമത്തെ ധർമ്മപുത്രർക്ക് ഉപദേശം ചെയ്ത് പലനെയും ചൊല്ലുകിറാർ. ഉത്താരണോ ദുഷ്കൃതിയാ പുണ്യോ ദുസ്വപ്രനാസനാം വീരഹാ രക്ഷസന്തോ ജീവന പര്യവസ്ഥിത എന്ന് പലൻ എന്നൊക്കെ ഉലകത്തിലെ ഇരിക്കക്കൂടിയ അത്ര പലനങ്ങളും ഉനക്ക് കിടക്കും. അതേമാതിരി ഉന്നൊരു സ്വപ്നത്തിൽ വന്ന് ഭഗവാൻ തന്നെ എപ്പോഴും ആവിർഭാവം ആവിർവാർ അപ്പം ചൊല്ലാറ് അവർ. അതേമാതിരി ഇതെ മുന്നിട്ട് ഭഗവത് രാമാനുജർ അവരുടെ 1000 ആണ്ട് ഇന്ന് വിഴാവിലെ ചില കനവുകളെ പറ്റി പേശ ഇങ്ങനെ നാം എല്ലാം ചേർന്നിരിക്കോം. രാമാനുജർ സമ്പ്രദായത്തിലെ കനവെല്ലാം പൊയ്യും ചൊല്ലല, എല്ലാം ഉണ്മൈ. എവിടെയാ മുതല സദ്ഗുരു ത്യാഗരാജരുടെ കനവ്, അപ്പുറം ആദിശങ്കര ഭഗവത്പാദരുടെ അവരുടെ പെട്ടോർ കനവ്, അപ്പുറം വേദാന്ത ദേശീയരുടെ പെട്ടോർ കനവ്, അപ്പുറം തിരുമലയിലെ വാസം ചെയ്യക്കൂടിയ ശ്രീനിവാസനുടെ കനവ്, അപ്പുറം രാമായണത്തിലെ തിരുചടയുടെ കനവ്, அப்புறம் ஆண்டாள் கனவு, இப்படி எல்லாம் நிஜமாக நடக்க போகிறது அப்படிங்கிறதா தான் பகவத் ராமானுஜர் சொல்கிறார். எல்லாம் உண்மையான கனவு அப்படின்னு சொல்கிறார். நமக்கு நல்ல கனவு வரணும்னாக்க என்ன பண்ணுறார்? ராமஸ்கந்தம் ஹனுமந்தம் வைனதேயம் மிருகோதரம் எஸ்பரேது சயனே காலே துஸ்வப்னம் தஸ்ய நஸ்யதி. இந்த ஸ்லோகத்தை சொல்லிட்டு ராத்திரி படுத்தணும். ஏன்னா ராமர் வந்து கோதண்ட வந்து நின்றுருப்பார், அதே மாதிரி ஸ்கந்தர் வந்து வேலோடு நின்றுருப்பார், ஆஞ்சநேய சுவாமி கதையோடு வந்து நின்றுருப்பார், வைரதேயர் வந்து ரெக்கை அடித்து அடித்து இந்த கெட்ட கடைகள்லாம் விரட்டுவார். அதே மாதிரி விருகோதர் யார் பீமன் என்ன பண்ணுறார், கதையோடு நின்றுருக்கார். ஏன்னா அவருடைய மூச்சு காட்டினாலும் எல்லாரையும் அடக்கிறார்.